കണ്ണ് സൗഖ്യമാ, അമ്മ കണ്ണ് സൗഖ്യമാ. ജാനകി ചിന്ന പൂന പൊട്ടിയാ, ഉണങ്കി മോദി തമ്പട്ടപ്പാട് പാത്തിയാട്. യാർക്കും അഞ്ചിടാത സിംഗം താ, ഉറത്തി പാരുങ്ക മങ്കിടാത തങ്കം താ. എന്നമ്മ കണ്ണ് സൗഖ്യമാ, ആമമ്മ കണ്ണ് സൗഖ്യമാ. എന്നമ്മ കണ്ണ് സൗഖ്യമാ, ആമമ്മ കണ്ണ് ഫാന്റാസ്റ്റിക്.